അര കൂട്ടമേ സ്വാഗ അര കൂട്ടമേ സ്വാഗ അര കൂട്ടമേ സ്വാഗ അര കൂട്ടമേ സ്വാഗ Been tired of him fly boy, yeah. I'm a life up in high boy, yeah. Tu rakh teri rai boy, yeah.